ഞാൻ മാർഗസഞ്ജമാത സാധൻ നിമക്ക് നിമക്കാര ശരീർ കട്ടാവേ താപ്പി ഹോമേ മേല ജാവേ അർക്കേ നാം സംസർഗ ശനാഹേ നാന ഗുരുമുഖ നാം ജപത് ഗാത് പാഹേ മന കാമന തീർത്ഥ ദേ ഷുട ഗർഭഗുമാന മന്ത് ഹുട സൂജകര ദിന സർരാത് മൻ കി മേല താൻ തേ ജാത് ഇസ് ദേഹി കോ ഭവ സാധന കരേ ബന്തേ കബൂ ന ബിഖ്യാ ടറായ

ഷ്ടപദേ ജയപ്രസാദ് ശക്തി അമൃതകാഹേ തിഷ്ഠാകുർകോ രഖമനമാഹേ ജയപ്രസാദ് സുഗന്ധത്തല്ലാമേ തിസ്കോ സേമ്രത് പരം ഗതപാമേ ജയപ്രസാദ് വസേ സുഖമന്ദര തിസേ ധ്യായേ സദാമനന്ദര ജയപ്രസാദ് ഗ്രഹ സംസുഖ വസനാ

അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നിർലേപ ജയസേ ജലമയ കമലാലേപ ബ്രഹ്മജ്ഞാനി സദാ നിർദോഹ ജയസേ സൂര്യ സർവകോശോഹ ബ്രഹ്മജ്ഞാനി കേ ദൃശ്യമാന ജയസേ രാജരംഗോലാഗേ തുലഭമാൻ

ദീപകമന്ത് ഭഗതികാരം സകൽ ത്യാഗേ ദുഷ്ടക സംഗമന്തെ ബിൻസെ സകല പരമകാര പൂജ സകൽ പാർവനം സാസംഗ് പാപാമല കോമഹോവേ ഭഗവന്ത് കിട്ടായത് മന്ത്രൻ അർപ്പയ ബിഷന് പ്രീതർകേ ചരണ ഹൃദയ സാവേ നാനക് ഏസാ ഭഗവതി ഭഗവന്ത് കോ പാവേ സോ പണ്ഡിത് ജോ മൻ പ്രബുദ്ധ രാമനാം രാമനാം ആത്മ ശുദ്ധ രാമനാം സാരസ് പീവസ് പണ്ഡിത്